നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനമാസം 1-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ യുവവാണി, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ എം വി ബാരട്ടാൻ നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. നാളെ രാവിലെ 6:15 എം വി സ്ട്രെയ്റ്റ് ഐലൻഡ് ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും തിരികെ ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. എം വി നോർത്ത് പാസെ നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കും. സ്വരാജ് ദ്വീപിൽ നിന്നും ഈ ബോട്ട് നാളെ രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണിചങ്ക നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചതിരിഞ്ഞ് 2:30. എം വി കമോട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് 17 രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും തിരികെ ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. പ്രിയ സുഹൃത്തുക്കളെ, ആരോഗ്യമാണ് സമ്പത്ത്. ഇന്നത്തെ യുവാക്കളാണ് നാളത്തെ വൃദ്ധജനങ്ങൾ. ആരോഗ്യപൂർണമായ വാർദ്ധക്യം ഉറപ്പാക്കാൻ യോഗയും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. ശാരീരികക്ഷമത നിലനിർത്താനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും കോശങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും യോഗ നമ്മെ സഹായിക്കുന്നു. യോഗയുടെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഗുണങ്ങൾ ഏറെയാണ്. സ്ഥിരമായ യോഗാഭ്യാസം കോശങ്ങളുടെ പ്രായമാകൽ പ്രക്രിയയെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. നമ്മുടെ കോശങ്ങളുടെ പ്രായം നിർണ്ണയിക്കുന്ന ടെലോമിയറുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും DNA കേടുപാടുകൾ കുറയ്ക്കാനും യോഗ സഹായിക്കുന്നു. യോഗ പരിശീലിക്കുന്നതിലൂടെ പേശികളുടെ ദൃഢതയും സന്ധികളുടെ ചലനശേഷിയും വർദ്ധിക്കുന്നു. ഇത് പ്രായമായവരിൽ ഉണ്ടാകുന്ന വീഴ്ചകളും ഒടിവുകളും തടയാൻ സഹായിക്കും. യോഗയും ധ്യാനവും ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. പ്രാണായാമം, യോഗ, ധ്യാനം എന്നിവ ഉത്കണ്ഠ, ഉറക്കക്കുറവ്, വിഷാദരോഗങ്ങൾ എന്നിവ പരിഹരിക്കാനും ഓർമ്മശക്തിയും ഏകാഗ്രതയും മെച്ചപ്പെടുത്താനും വളരെ ഗുണകരമാണ്. യോഗ ചെയ്യുന്നതിലൂടെ ശ്വാസോച്ഛ്വാസ വ്യായാമങ്ങൾ വഴി രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. തദ്വാരാ മികച്ച ഹൃദയാരോഗ്യവും യോഗ പ്രദാനം ചെയ്യുന്നു. ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും

യോഗയ്ക്ക് കഴിയും. നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ കൈകാലുകളുടെയും കഴുത്തിന്റെയും വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ്. ഭുജംഗാസനം, തടാസനം, ശവാസനം എന്നിവ പേശികൾക്ക് വഴക്കവും അയവും നൽകും. പ്രിയ സുഹൃത്തുക്കളെ, ഏതൊരു യോഗാഭ്യാസവും ഒരു വിദഗ്ധ പരിശീലകന്റെ നിർദ്ദേശപ്രകാരം മാത്രം ശീലിക്കേണ്ടതാണ്. ഏവരും ആരോഗ്യത്തോടെ ഇരിക്കൂ, സന്തോഷത്തോടെ ഇരിക്കൂ.

പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. പ്രിയമുള്ള യുവസുഹൃത്തുക്കളെ, അമിത വേഗത മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ ഒന്ന് മനസ്സുവെച്ചാൽ മതിയാകും. വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുമ്പോൾ ഗതാഗത നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. വാഹനങ്ങളുടെ അമിത വേഗത അത്യാപത്ത് ക്ഷണിച്ചു വരുത്തുമെന്നോർക്കുക. മിതമായ വേഗതയിൽ മാത്രം വാഹനമോടിക്കേണ്ടതാണ്. നിങ്ങളെ കാത്ത് ഒരു കുടുംബവും സമൂഹവും ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. വാഹനങ്ങളുടെ അമിത വേഗത അനാവശ്യമായ അപകടങ്ങൾ വരുത്തിവെക്കും. പ്രിയ സുഹൃത്തുക്കളെ, അതിന് നിങ്ങളൊരു നിമിത്തമാകരുത്. മിതമായ വേഗതയിൽ മാത്രം വാഹനമോടിക്കുക. ഇരുചക്ര വാഹനമോടിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കുക. പോലീസിനെ ഭയന്നാകരുത് ഹെൽമറ്റ് വെക്കുന്നത്, മറിച്ച് അവരവരുടെ സുരക്ഷയ്ക്കായി ഹെൽമറ്റ് ധരിക്കേണ്ടതാണ്. കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക. അനാവശ്യമായ ഓവർടേക്ക് അഥവാ മറികടക്കൽ പാടില്ല. ഒരിക്കലും മദ്യപിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളതല്ല. മദ്യവും മയക്കുമരുന്നും നമ്മെ എങ്ങും എത്തിക്കില്ല എന്നോർക്കുക. ചുറുചുറുക്കും ആരോഗ്യവും നന്മയുമുള്ള പ്രബുദ്ധരായ സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവാക്കളെയാണ് നമ്മുടെ നാടിനാവശ്യം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനു പകരം നാടിനും വീടിനും പ്രയോജനമുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കാൻ ശീലിക്കൂ. ഈ ജീവിതം തന്നെ ഉത്സവമാക്കൂ. ലഹരി വിമുക്തമായ ഇന്ത്യ, പ്രബുദ്ധരായ യുവജനത, ഇതാകട്ടെ ഇനി യുവസുഹൃത്തുക്കളുടെ മുദ്രാവാക്യം. യുവവാണിയിൽ ഇനി ഗരുഡൻ എന്ന പടത്തിൽ നജീം അർഷാദ്, ശ്രുതി ശിവദാസ് എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം.

0: ഇനിയൊരു ഇടവേള.
1: तेज बुखार, पसीना आना, सिर और शरीर में दर्द, उल्टी और कमजोरी,
2: ये मलेरिया के लक्षण हो सकते हैं।
1: मलेरिया संक्रमित मादा एनोफिलीज मच्छर के काटने से फैलता है।
2: समय पर इलाज न मिलने पर ये बीमारी गंभीर रूप ले सकती है।
1: सोते समय मच्छरदानी का उपयोग करें।
2: घर और आसपास पानी जमा न होने दें।
1: पानी की टंकियों और बर्तनों को ढककर रखें।
2: अगर बुखार हो तो रक्त की जाँच करवाएं।
1: अब हम कर सकते हैं।
2: अब हमें करना होगा।
1: मलेरिया को मिलकर हराना होगा।
2: स्वस्थ जीवन अपनाएं, मलेरिया को दूर भगाएं।
1: स्टेट हेल्थ सोसाइटी द्वारा जनहित में जारी।
3: द बोल्डेस्ट डील ऑफ द ईयर इज हियर। Nexus premium hatchback, the bold Baleno, can be yours at just ₹4,999 per month. From head-up display, 6 airbags to 360 view camera and best-in-class interior space, it has everything you need in your ideal premium hatchback. Visit your nearest Nexus showroom to book now.
4: Avail benefits up to ₹53,000. Terms and conditions apply.
5: Nexus.
0: പ്രിയ ശ്രോതാക്കളെ, എല്ലാ വർഷവും ജൂൺ 15 ലോക വയോജന പീഡന വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. പ്രായമായവർക്കെതിരെയുള്ള ശാരീരികവും മാനസികവുമായ ചൂഷണങ്ങൾ തടയുന്നതിനും അവരുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനുമായി ഐക്യരാഷ്ട്ര സംഘടനയാണ് ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകിയത്. വൃദ്ധജനങ്ങൾ നേരിടുന്ന അവഗണന, ഒറ്റപ്പെടൽ, സാമ്പത്തിക ചൂഷണം എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക, സ്വന്തം വീടുകളിലും വൃദ്ധസദനങ്ങളിലും അവർ നേരിടുന്ന പീഡനങ്ങൾക്കെതിരെ പ്രതികരിക്കുക, മുതിർന്ന പൌരന്മാരുടെ സുരക്ഷിതത്വവും ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നിവയാണ് ലോകവൈ

യുവജന പീഡന വിരുദ്ധ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 2011 ഡിസംബർ മാസത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഈ ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഇന്നേ ദിവസം പർപ്പിൾ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അതേ നിറത്തിലുള്ള റിബണുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഈ ദിനത്തിൽ പ്രാദേശിക ഭരണകൂടവും സന്നദ്ധ സംഘടനകളും സംയുക്തമായി സെമിനാറുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, റാലികൾ എന്നിവ സംഘടിപ്പിക്കുന്നു. യുവവാണി തുടരുന്നു. പ്രിയമുള്ള യുവസുഹൃത്തുക്കളെ, ഇനി നിങ്ങൾക്കായി തൊഴിലവസര വാർത്തകളാണ്.

ജൂനിയർ ടെലികോം ഓഫീസറുടെ ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കേരളത്തിലും അവസരമുണ്ട്. അപേക്ഷ സമർപ്പിക്കാനും കൂടുതൽ വിവരങ്ങൾക്കും https://www.ec.jobalerts.com/2026/05/bsnl-j2recruitment2026notification.html എന്ന ലിങ്ക് സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ജൂലൈ 3.

ബിരുദധാരികൾക്ക് കേന്ദ്ര സിവിൽ സർവീസിൽ സുവർണ അവസരം. 12,200-ലധികം ഒഴിവുകളാണുള്ളത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മെഗാ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങളേവരും ഈ സുവർണ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തൂ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2026 വർഷത്തേക്കുള്ള കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. IAS IPS പരീക്ഷകൾ കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഉന്നത തസ്തികകളിലേക്ക് നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷയാണിത്. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, അതായത് BSc BA BBA BTech BCom BCA MBBS എന്നിങ്ങനെ ഏതു ബിരുദധാരികൾക്കും ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇൻകം ടാക്സ് ഓഫീസർ, കസ്റ്റംസ് ഓഫീസർ, CBI ഇൻസ്പെക്ടർ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ NIA ഇൻസ്പെക്ടർ എന്നീ വിദേശകാര്യ വകുപ്പിലെ ഉന്നത തസ്തികകളിലേക്കാണ് നിയമനം. 2-3 ഘട്ടങ്ങളായുള്ള ഓൺലൈൻ പരീക്ഷകളിലായാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇന്റർവ്യൂ ഇല്ല എന്നതും ഈ പരീക്ഷയുടെ പ്രത്യേകതയാണ്. കേരളത്തിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ തുടക്ക ശമ്പളം 47,600 രൂപ മുതൽ 151,100 രൂപ വരെ ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ കേന്ദ്ര സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് 100 രൂപ. സ്ത്രീകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, വിമുക്ത ഭടന്മാർ, അംഗപരിമിതർ എന്നിവർക്ക് അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടതില്ല. വിശദവിവരങ്ങൾക്ക് https://www.ecjobalerts.com/2026/sscc.cgl.recruitment2026.applyonline.html എന്ന ലിങ്ക് സന്ദർശിക്കാവുന്നതാണ്. ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ജൂൺ 22. ഈ പരീക്ഷയുടെ എക്സാം പാറ്റേൺ സിലബസ് അറിയാൻ https://www.ecjobalerts.com/2025/06/sscchsl/syllabus.html എന്ന ലിങ്ക് സന്ദർശിക്കുക.

പ്രിയമുള്ള യുവ സുഹൃത്തുക്കളെ, നല്ല തൊഴിലും നല്ല ശമ്പളവുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇനി ഒട്ടും സമയം പാഴാക്കേണ്ട. ഉടൻ തന്നെ മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുത്തോളൂ. വിജയം നിങ്ങളോടൊപ്പം.

പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ തൊഴിൽ മാർഗനിർദ്ദേശങ്ങൾ കേൾക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവസരങ്ങളുടെ ഭാവി മുന്നിൽ കാണാം, ഇപ്പോൾ പഠിക്കാം. സാങ്കേതിക വിദ്യാഭ്യാസ രംഗം അനന്ത സാധ്യതകൾ തുറക്കുന്ന കാലമാണിത്. ചാറ്റ് GPT പോലുള്ള അത്യാധുനിക കൃത്രിമ ഇന്റലിജൻസ് സങ്കേതങ്ങൾ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രത്തോളം പ്രയോജനകരമാവുമെന്നും അതിന്റെ ഭാവി സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നതിനും ഒരു ഉദാഹരണമാണ് ChatGPT. ആഗോള കമ്പനികൾ എല്ലാം തന്നെ തങ്ങളുടെ സേവനങ്ങളിൽ AI സാധ്യതകൾ അന്വേഷിക്കുകയാണ്. നിക്ഷേപക സ്ഥാപനങ്ങൾ AI കമ്പനികളിൽ നിക്ഷേപിക്കാനായി മത്സരിക്കുകയും ചെയ്യുന്നു. 5G പോലുള്ള പുതിയ വിവരവിനിമയ

സാങ്കേതിക വിദ്യകളുടെ വരവ് ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. മെറ്റവേഴ്സ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, റോബോട്ടിക്സ് തുടങ്ങി സമീപകാലത്തായി നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നതും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ മേഖലകളുണ്ട്. സാങ്കേതിക വിദ്യാരംഗത്തെ ഈ മാറ്റങ്ങൾ അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഐടി രംഗത്തെ തൊഴിൽ സാധ്യതകൾ തേടുന്നവർ ഇന്നുള്ള തൊഴിൽ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് പഠന രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. സാമ്പത്തിക രംഗം മുതൽ ആരോഗ്യരംഗത്തു വരെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണിത്. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ ഏറെയാണ്, ഒപ്പം ആകർഷകമായ വരുമാനവും നേടാം. വൈദഗ്ധ്യമുള്ള AI മെഷീൻ ലേണിംഗ് പ്രൊഫഷണലുകൾക്ക് ധനകാര്യം, ആരോഗ്യം, വിനോദം, മാർക്കറ്റിംഗ്, കൃഷി, ഗെയിമിംഗ്, റിസർച്ച് മുതലായ മേഖലകളിൽ ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട്. വിവിധ സ്ഥാപനങ്ങൾ നേരിട്ടും അല്ലാതെയും AI, മെഷീൻ ലേണിംഗ് എന്നിവയിൽ പരിശീലനം നൽകുന്നുണ്ട്. മാസങ്ങൾ മാത്രം ദൈർഘ്യമുള്ള കോഴ്സുകൾ മുതൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ വരെ ഈ മേഖലയിലുണ്ട്. ഓരോ കോഴ്സിനും യോഗ്യതകൾ പലതാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ എന്നിവയ്ക്ക് +2 ആണ് യോഗ്യത. ബിടെക് BSc കോഴ്സുകൾക്ക് ഫിസിക്സ്, മാത്സ് ഉൾപ്പെടുന്ന +2 യോഗ്യത വേണം. ബിടെക് BE, BSc, MCA, കമ്പ്യൂട്ടർ സയൻസ്, IT എന്നിവ പൂർത്തിയാക്കിയവർക്ക് ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് ചേരാം. പ്രിയ സുഹൃത്തുക്കളെ, ഇനി മടിച്ചു നിൽക്കേണ്ട, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ കരസ്ഥമാക്കാനുള്ള പരിശീലനം തുടങ്ങാൻ തയ്യാറായിക്കൊള്ളൂ. വിജയം നിങ്ങളോടൊപ്പം. ഇനി പൂച്ചയ്ക്കാരും മണികെട്ടും ഈ ചിത്രത്തിൽ ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം.